കനേകരേക്ക് ആകാശവാണി ഷെല്ലോ പർലോക് നോസ്ങ ഭവായ് കപൂർ ലഡാബ് ഹെൻറിയോ ലൈഫ് ഹുസൻ ബംഗിയസ് ഡങ് നോയക പ്രോഗ്രാം കിസോർ ബിയങ് ഹകനേക പ്രോഗ്രാം ജിങ്ങി മന്താക സ്റ്റെപ് നിഞ്ഞപ്പൻ തെം യെഗി ജിങ് റുവായ് നെയ് ഖംബോർ നോങ് നെങ് ഇബൻ റുവായ് ലങ് ബട് ഇവൻസ് പ ഊരിയ ബട് ഹദിയൻ കിജിങ് റുവായ് ജുങ് ഇ നിഞ്ഞപ്പൻ തെം സൈ കിജിങ് റുവായ് നെയ് ആദലിയൻ ഖോങ്ലം തുഗിഞ്ഞസ് ഡങ് ഷുവ ബൻസിങ്ങാപ് എ കിജിങ് റുവായ് നെയ് ഖംബോർ നോങ് നെങ് ബട് ഇവൻസ് പ ഊരിയ കിജിങ് റുവായ് കെ ബാക്കില ആയ് കർത്തെങ് Kawai, jingkan ja, penbuat da kawai pat kabakila ai kerteng, ihc yanga.

കനികരേക്ക് ആകാശവാണി ഷിലോങ് ഭവൻ ഷഫി ഔലൈസ് പാസപ്പുഞ്ഞു പുഞ്ഞ ആർമേറ്റർമിലും വി ബിയർക്കാൻ പ്രസ്പാൻഡു പുസാവ് കിലോ ഹേർട്സ് ബാറു ഫിലാപൻ സിംഗ ഭാഗത്തു റഷ്യൻ ഫ്രീ ടു എ ഡി ടി എച്ച് ബാറ്റ് കൻ ലൈഫ് സ്ട്രീമിംഗ് ന്യൂസ് ഓൺ എയർ ആം പർലോക് നസ്ങ ഭാഗനിക പോർ ബലം ഷഫി യാക പ്രോഗ്രാം കിസോർ കരി ഇന്ത്യ ഹാക പ്രോഗ്രാം അമതക സിംഗ് ഇൻ പിൻതെം ഷഫി ഗിനിക ജിംഗ്രുവായ് ഹിന്ദി ജോങ്ക ഫൽഗുനി പഥക് നാക ആൽബം കബകൃത്യങ് മെനി പയൽ ഹെ ഛൻകായ് ഗിനസ്ങ ഏകിനിക ജിംഗ്രുവായ്